ആകെ റോസ് കുസുമ മാമ. ഓ റോസ് കേലെങ്കിനാവെ മേ ജന്നകിയല അണി അണ്ണി പോ കേല മെസ്സേജസ് ആവില്ല തിയനോ മങ്ങ ആസായി മങ്ങ അണകൊട്ട മെഹിമ അണ്ടനവട്ടെ മൂന്ന് ബെരിക്കറ് ഗന്നുവാട് മങ്ങ ആസായി.